ഞായ ഹൃദയമ്മ ഹൃദയ മധുരാ ദൃഷ്ടംസി അഭിസംസി എമാർ എമാർ ഉമർ മോദി പൂവക്കറുമ പൂവക്കറുമർ മൊട്ടക്കല്ല സാധാരണ അതാണ് തല്ല മേക്കം തോക്കുന്നോ പാപ്പ മറ്റേ അതാണ് തള്ളി ഞായാഞ്ചാൽ അമ്മുമാറോ ഗാനാർ മുഖേന്മോ